പട്ടാളം പടപ്പാടൽ അത്. ജാസി ഗിഫ്റ്റ് ഇസയിൽ സയനോറ റോയ് ഹേസം വഹാബ് കുഴുവിനർ പാടിയത്.

പ്രിയപ്പെട്ട ഡിസംബർ, മറന്നുപോയൊരു പാട്ടിന്റെ മഴനൂൽ പോലെ, മറ്റൊരു ജന്മത്തിന്റെ നക്ഷത്രപ്പൊട്ടുപോലെ ഒരു മെഴുതിരിയായി ഞാൻ ഒരുങ്ങുന്നത്.